0: Lakhanda Radio ITN. ജീവിതയ ദിനമിന്നത് പോസിറ്റീവ് വൈബ്സ് വിത്ത് ചാർജ്.
1: ആയിബോവാൻ സുബതവസക്. സാമാന്യയൻ ഒബട കെനക്ക ദക്കാമ ഏ കെനാലഗ അമതു ആകർഷണയക് സുന്ദരത്വയക് തീനപവ ദനില തീനവദ കോമദ എഹമ കെനക് വെന്നെ മേമൈ ഹിതന്നക ഒയാ കനമ ഒയാ ദുകിൻ അസതുടിൻ കാർത്തകം ഹരി തരഹകിൻ ഈർഷ്യാവകിൻ വൈരയകിൻ ഇന്നവനാ ഏ മോഹത്തെ ഇന്ദലമ ഒബേ രൂപയിൻ ഏതേ പേന്ന പടൻ ഗന്നവ ബാഹിര പെനുമെൻ ഒയാ കൊച്ചര ലസ്സനവുനത് ഒയാകിമേ അഭ്യന്തരിക ഋണാത്മക സിതുവിലി നിസാ ഒയാകി ഓരായക പവ അന്തുരുവെനവ സമഹര വെലാവട ഒബട ദെനില ഐതി ലോകവട പിടത പെനുമെൻ ലസ്സനക് നതി സമഹര മിനിസു ദിഹാ ഉനത് അമുതുമ ആകർഷണീയ പവക് അപിട ദെനനവ ഐയേ ഏ മിനിസു ഹദവതിൻ ലസ്സന മിനിസു നിസാ കോഹമദ എതകൊട്ട അഭ്യന്തരിക ലസ്സന അപി നിർമ്മാണയ കരഗന്നെ എഹനം മെന്ന മേ ദേവൽ കരന്ന അതമ പടാൻ ഗന്ന ഒബ ഒബടത് ഒബലഗിന്ന ഹമോട്ടമത് ഗഹകൊല സതാ സിയുപാവട പവ എകവഗേ മൈത്രീ കരന്ന പുറത്തു വെന്ന ഹമ കെനകൊട്ടമ കരുണാവന്ത വെന്ന ഒയാട്ട ഒയാവട ഇന്നായിട്ട വകേമ സ്വഭാദഹമടത് അത്തട മാത്രേ കരന്ന സ്തുതിവന്ത വെന്ന ഒയാട്ട ലബന പൊഞ്ചിമു ഉദൗവടത് മേ സ്വഭാദഹമടത് ഏക വകേമ സ്തുതിവന്ത വെന്ന വദഗത്മദേ കൊയിമ വെലാവകവത് ഋണാത്മക സിതുവിലി പോഷണീയ കരന്നെപ അഭ്യന്തരിക സിതുവിലി ലസ്സനുണഹമ ഒയാകേ ലസ്സന ആത്മീയ ഗന ഹമൂമ കഥാ കരന്ന പടൻ ഗന്നവ ഏ ദവസ അത കരഗന്ന
2: അത ഒബട ആശീർവാദാത്മക ദവസക് വേവാ
0: ജീവിതയ ദിനമിന്നത്
3: പോസിറ്റീവ് വൈബ്സ് വിത്ത് ചാമി.